0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പറക്കും തളികൾ, ഇത് മനുഷ്യരെ കറക്കും തളികൾ.

0: ஹே ஹலோ, குட் ஆஃப்டர்நூன், வெல்கம் டு மை ரேடியோ 90 FM. கேட்டறிஞ்ஞ கூட்டு கூடாதாயிட்ட லஞ்ச் பிரேக் அடிச்சுண்ட் ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷേദി രാജശരകിയാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഉഷാറായിട്ടിരിക്കുകയാണോ? ഈ ഒരു സമയമാകുമ്പോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മളൊന്ന് റിലാക്സ് ആയിരുന്നു ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയമാണല്ലേ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ, ഈ ചെറിയ സന്തോഷങ്ങളിൽ ഒന്നാണല്ലേ നല്ലൊരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. കാരണം ഈ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നത് മാത്രമല്ല, ഓർമ്മകൾ കൂടിയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൂടുതൽ മനോഹരമാക്കണ ഓരോ റിലേഷൻഷിപ്പും അല്ലെ. നമ്മൾ എല്ലാവരും ഒത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഷെയർ ചെയ്യുന്നതും, ഷെയറിംഗ് ഒക്കെ നമ്മൾ ഈ ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ കാണിക്കാറില്ലെങ്കിലും ആ ഒരു ലഞ്ച് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യൽ തന്നെയായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് നല്ല ഓർമ്മകളായിരിക്കുള്ളൂ. അപ്പൊ ആ ഒരു ഓർമ്മകളൊക്കെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഞാൻ ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇവിടുത്തെ പൂരം കുടിയേറിയ സ്ഥിതിക്ക് പൊട്ടി പൂരമാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരജ് ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: Don't.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഞാൻ ആലോചിക്കായിരുന്നു എന്താണ് ഇത്ര മാത്രം ആലോചിക്കണേ എന്നല്ലേ, വേറൊന്നും അല്ല. പണ്ട് നമ്മളുടെ വീട്ടുകാർ നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ, ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്, അതൊന്നും ശരിയല്ല, അങ്ങനെ നമ്മളുടേതായിട്ടുള്ള ഒരുപാട് ശരികളൊക്കെ കാണുമല്ലേ. പക്ഷെ ഇന്ന് അതൊക്കെ നോക്കുമ്പോ അന്ന് അവര് പറഞ്ഞ എന്റെ പൊരുൾ മനസ്സിലായിരുന്നില്ല, എന്നാ ഇപ്പോ ഇന്ന് അവര് നിന്ന് അവരുടെ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് കുറച്ച് വലുതായി കഴിയുമ്പോഴാണല്ലേ നമ്മള് പല കാര്യങ്ങളും മനസ്സിലാക്കുക. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരു കോയിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയും പോലെ ഒരു വശം മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും, മറുവശം നമ്മൾ ചിലപ്പോൾ കണ്ടില്ലാന്നിരിക്കും. പക്ഷേ ഒരു സമയം വരും, ആ ഒരു സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ അത് വന്ന് അൺസഹിക്കബിൾ ആയിരിക്കുള്ളൂ. എന്നാലും നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇനി അങ്ങോട്ട് എന്നുള്ള രീതിയിൽ വേണം, അതായത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അങ്ങോട്ട് എന്ത് വേണം എന്നുള്ള ഒരു തീരുമാനം അതിലാണല്ലേ. എപ്പോഴും കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ടുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിലോ ബ്യൂട്ടിഫുൾ ആയ പാടുകൾ കൂടി ടോൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഏർഷേ ധീരാജ് ശരകിയാണ് നിങ്ങളുടെ

നമുക്കൊരു കോഫി കുടിച്ചാലോ? എന്താണ് ഈ ഒരു നേരത്തെ ഒരു കോഫി കുടിക്കൽ എന്നായിരിക്കും ഉള്ളത്? അതൊക്കെ പറയാൻ മതിരി വൺപാതികൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ എറിശയും ദിവരാജശ്വാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, എന്താണ് പതിവില്ലാതെ ഈ ഒരു നേരത്തെ കാപ്പി കുടിക്കൽ എന്നൊക്കെയായിരിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാല് ഈ ചായ കൂടി കോഫി കൂടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മാജിക്കൽ ഡ്രിങ്ക് പോലെയാണല്ലേ. ചില നേരത്തെ തലവേദന ഒക്കെ പമ്പ കടക്കാതായിട്ട് ആ ഒരു മാജിക്കൽ ഡ്രിങ്ക് മതി. ഇതൊക്കെ ഇവിടെ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ SMS ചോദ്യം എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, Which country is the top producer of coffee? സോ എന്താണ്, ഏതാണ്, എവിടെയാണ് എന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072780909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം പിന്നെ നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും കൈ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ സമ്മാനങ്ങളൊക്കെ വാങ്ങോ, എന്നിട്ട് ഫ്രണ്ട്സിനായിട്ട് ഒന്ന് പോയി ചുറ്റിക്കറകൂ. ഏതായാലും ആ ഒരു സമയം കൊണ്ട്, ഒത്തിരി വായിക്കുന്ന ഓരോ സമയം കൊണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ അല്ലെ കളർഫുൾ പടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷേന്ദി രാജശാരകിയാണ്.

0: എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിസിഗ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ നിങ്ങൾ ഇത് കാണുക.
1: നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ, ഇനി കളി കാര്യമാകും. മൈ റേഡിയോ 90 FM-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ സിനിമാ വിശേഷങ്ങളിലെ സിനിമാ പെട്ടിയിലെ ഒരു സിനിമ പൊട്ടിക്കുകയാണ്. എന്ന് പറയുന്ന മൂവി എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെയും അഹങ്കാരത്തിന്റെയും സ്വയം നശിക്കുന്ന വികാരങ്ങളുടെയും തീവ്രമായ ഒരു കഥയെ കുറിച്ചാണ്. സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത ഒരു തെലുങ്ക് ചിത്രം. ഒരു യുവ ഡോക്ടറായ അർജുൻ റെഡ്ഡിയുടെ ജീവിതത്തിലൂടെയാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. പറഞ്ഞു വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. യെസ്, അർജുൻ റെഡ്ഡി എന്ന സിനിമയെ കുറിച്ചാണ്. ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അസാധാരണമായ കഴിവും മതിലുകളില്ലാത്ത ആത്മവിശ്വാസവുമുള്ള അർജുൻ, അർജുന്റെ യാത്രയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ പറയേണ്ടതാണ് നഷ്ടപ്പെട്ട പ്രണയത്തെ കുറിച്ച്. തന്റെ എല്ലാമായി കണ്ട ജീവിതം പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരു വേൾഡ് ഇല്ലാതെയാകുന്ന ആ ഒരു വേദനയെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പാട്ടുപെട്ടിയിലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അർജുൻ റെഡ്ഡി ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ വളരെ അസാധാരണമായ കഴിവും അതുപോലെ തന്നെ അതിരുകളില്ലാത്ത ആത്മവിശ്വാസമുള്ള അർജുൻ തന്റെ പ്രണയമായ പ്രീതിയെ നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ വലിയൊരു തകർച്ചയാണല്ലേ നേരിടുന്നത്. ഈ ദേഷ്യം, വേദന, ലഹരി, ഒറ്റപ്പെടൽ, അതിലൂടെയൊക്കെ കടന്നു പോകുന്ന അവന്റെ യാത്രയാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്ന് പറഞ്ഞാൽ. വിജയ് ദേവരകൊണ്ടയുടെ ശക്തമായ പ്രകടനമാണ് ഈ ഒരു ചിത്രത്തെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത്. അതുപോലെ തന്നെ കഥാപാത്രത്തിന്റെ ആഴവും സിനിമയുടെ യഥാർത്ഥമായ അവതരണവും കാരണം അർജുൻ റെഡ്ഡി വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ ചിത്രമായിരുന്നു അല്ലേ. യെസ്, അപ്പൊ എന്തായാലും ആ ഒരു കഥയെ കുറിച്ച് പറയുമ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാതായിട്ടുണ്ട്. അതിനൊക്കെ മുൻപ് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുപെട്ടിയിലെ പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടിയുള്ളത് അർജുൻ റെഡി ഓരോ സിനിമയെ കുറിച്ച് പറയുമ്പോ അവരുടെ ഒരു പ്രണയകഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിലല്ല അവതരിപ്പിച്ചിട്ടുള്ളത്. അതെന്താണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ ഒരു സിനിമയുടെ കഥയോടൊപ്പം ഒഴുകി പോകും എന്ന് പറയാം. ഇവിടെ നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ പ്രീതിയുടെ കുടുംബം അവരുടെ ബന്ധത്തെ അംഗീകരിക്കുന്നില്ല. പല പ്രശ്നങ്ങൾക്കും ഒടുവിൽ അർജുനും പ്രീതിയും അങ്ങനെ വേർപിരിയേണ്ടി വരുന്നതാണ്. അതോടെ പ്രണയം നഷ്ടപ്പെടുമ്പോൾ അർജുന്റെ നില മാനസികമായിട്ട് തകർന്നു പോകുന്നുണ്ട്. അതുപോലെ ഈ വേദനയും ദേഷ്യമൊക്കെ മറക്കാനായിട്ട് അവൻ മദ്യത്തിന്റെ ലഹരിയുടെ വഴിയിലേക്ക് പോകുന്നുണ്ട്. തന്റെ ജീവിതവും കരിയറും ബന്ധങ്ങളും പതുക്കെ അങ്ങനെ നഷ്ടപ്പെടുത്തുന്ന അർജുൻ ഒറ്റപ്പെടലിലേക്ക് നീങ്ങുകയാണ് അല്ലെ. ആ ഒരു വേദന ഇത്ര മാത്രമായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾക്ക് ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കും.

ഒരു കണക്ഷനാണ്. അതെന്താണ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതിന് മുൻപ് നമ്മുടെ പാട്ടുപെട്ടിയിലേക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാടുകൾക്ക് ശേഷം സിനിമയിലേക്ക് നമുക്ക് തിരിച്ചെത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഹർഷ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷയന്തി രാജ്യ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: യെസ്, അങ്ങനെ നമ്മുടെ അർജുൻ റെഡി ആ ഒരു സിനിമയിലെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോ നമ്മുടെ അർജുൻ തന്റെ ജീവിതത്തിലെ തെറ്റുകളും നഷ്ടങ്ങളും ഒക്കെ തിരിച്ചറിയുന്ന ഘട്ടത്തിലേക്ക് എത്താണ്. ഏറെ നാളത്തെ വേദനയ്ക്കും സ്വയം നശിപ്പിക്കുന്ന ഒരു ജീവിതത്തിനും ശേഷം അവൻ തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ജീവിതത്തെ വീണ്ടും ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അവസാനം അർജുനും പ്രീതിയും വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. അവരുടെ ഇടയിലെ തെറ്റിദ്ധാരണകൾ മാറുകയും അതുപോലെ തന്നെ ഇരുവരും തമ്മിലുള്ള സ്നേഹമുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീതി അമ്മയാകാൻ പോകുന്നു എന്ന സത്യം അർജുൻ തന്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റം കൊണ്ടുവരികയാണല്ലേ. ആൻഡ് അതുപോലെ തന്നെ അർജുന്റെ ദേഷ്യവും അഹങ്കാരം ഒക്കെ മാറ്റി കൂടുതൽ പക്വതയോടും അതുപോലെ തന്നെ പുതിയൊരു തുടക്കമാണ് ഈ ഒരു സിനിമയുടെ അവസാനത്തിലേക്ക് വരുമ്പോ. എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയന്തി രാജ്യ ജാനകിയാണ് നിങ്ങളുടെ

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ സിനിമയിലേക്കൊക്കെ വരുമ്പോ മലയാള സിനിമയിലെ ഹിറ്റ് കൊട്ടുകെട്ട് ആസിഫ് അലിയും ജിസ്ജോയും വീണ്ടും വരുമിക്കുന്നു. ഇന്ന് വരും വന്നിരിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരുന്നു. കോട്ടയം ബെൽറ്റ് എന്നാണ് പുതിയ ചിത്രത്തിന് പേര് നൽകിയിട്ടുള്ളത്. സിനിമയുടെ മോഷൻ പോസ്റ്റർ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലേ. മീശ വിരിച്ച് കലിപ്പ ലുക്കിലാണ് ചിത്രത്തിൽ നമ്മുടെ ആസിഫ് അലിയുടെ മേക്ക് ഓവർ. അതുപോലെ തന്നെ ഒരുപടി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച നടനും സംവിധായകനും ഒന്നിച്ചെത്തുമ്പോൾ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയിലാണ്. ഈ ബൈസിക്കിൾ തീംസ്, അതുപോലെ തന്നെ സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറും പൗർണമിയും, ഇന്നലെ വരെ, തലവൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് ആസിഫ് അലിയും അതുപോലെ തന്നെ ജിസ് ജോയ് ടീമും ഒന്നിക്കുന്ന ഇത് ആറാമത്തെ ചിത്രമാണ്. കിഷ്കിന്ത ഗാനത്തിന് ശേഷം ആസിഫ് അലിയും അതുപോലെ തന്നെ വിജയ് രാഘവനും വീണ്ടും ഒരുമിക്കുന്ന ചിത്രം കൂടിയാണിത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഗംഭീര പ്രതീക്ഷയിലാണ് ആസിഫ് അലി ആരാധകരും അതുപോലെ തന്നെ സിനിമാ പ്രേമികളും. എന്തായാലും തിരിച്ചുവരാം ഈ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ കുറച്ച് മനോഹരമായ പാട്ടുകളുടെ ശേഷം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ മൂവീസിലേക്ക് വരുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ മെഡിക്കൽ ത്രില്ലർ ചിത്രമായ ഡോസ് എങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ട്. സിജു വിൽസൺ, ജഗദീഷ്, അതുപോലെ തന്നെ അശ്വിൻ കുമാർ എന്നിവരാണ്ടി നിരക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അഭിലാഷ് ഷാർ നായരാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്വന്തം ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരു ദുരൂഹ മരണത്തിന്റെ പിന്നാലെ സത്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ഡോക്ടറിന്റെയും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും കഥയാണ് ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. സ്ഥാപനത്തിന്റെ കള്ളങ്ങൾക്കും രഹസ്യങ്ങൾക്കും പിന്നാലെ പോകുന്ന അവരുടെ നീതിക്കായിട്ടുള്ള പോരാട്ടം പിന്നീട് ജീവന് വേണ്ടിയുള്ള കടുത്ത പോരാട്ടമായി മാറുന്നതും ശരിക്കും പറഞ്ഞ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന എന്നൊക്കെ പറയും പോലെയാണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ. എന്നാലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. കൂടാതെ വ്യത്യസ്ത പ്രമേയത്തിലുള്ള മൂന്ന് മറ്റു ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പൊ എന്തായാലും നമ്മുടെ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ർഷേ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ചായ കുടിക്കേണ്ട സമയം ആയിട്ടുണ്ട്. എന്താണ് ഈ ചായക്ക് ഇത്രയും ബിൽഡപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ചെറുതും വലുതുമായ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്യിക്കാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞു വരുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യത്തിന്റെ കാര്യമാണ്. യെസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ യെസ്മസ് ചോദ്യം എന്തായിരുന്നു എന്ന് ഒന്നും കൂടി നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, വിച്ച് കൺട്രി ഈസ് ദ ടോപ്പ് പ്രൊഡ്യൂസ്ഡ് ഓഫ് കോഫി? വിച്ച് കൺട്രി ഈസ് ദ ടോപ്പ് പ്രൊഡ്യൂസ്ഡ് ഓഫ് കോഫി? സോ ഉത്തരം കിട്ടാഞ്ഞിട്ടാണോ, അതോ മറന്നു പോയതാണോ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ മിസ്സായതാണോ? എന്തായാലും തന്നെ ഇതേ നിങ്ങളുടെ മണിക്കുട്ടി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072780909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് എന്തായാലും നമുക്ക് കുറച്ച് മനോഹരമായിട്ടുള്ള അടിപൊളി പണ്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടിയുള്ളത് യെസ് എങ്ങനെ ദീ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ ഈ സമയം 4 മണി ആകാറായിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഒരു സമയം ആകാറായില്ലേ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു സമയം എനിക്ക് പരീക്ഷാ ഹോളില് ലാസ്റ്റ് 5 മിനിറ്റ്സ് കിട്ടില്ലേ, അതുപോലെയാണ് ഈ ലാസ്റ്റ് 5 മിനിറ്റ്സ് ആകുന്ന സമയത്ത് ഈ ബെല്ലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഈ എക്സാം തുടങ്ങുന്ന സമയത്ത് എന്തെഴുതും എന്നുള്ള ഒരുപാട് ആലോചനകളൊക്കെ ആയിരിക്കുള്ളൂ. പക്ഷെ ആ ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെയോ വന്ന് മന്ത്രിക്കുന്നത് പോലെ നമ്മൾക്ക് എന്തെന്നില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ പറയാനായിട്ട്. അപ്പൊ അതുപോലെയാണ് എന്റെ ലിസ്ണേഴ്സിന്റെ അടുത്ത് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പ്രിയപ്പെട്ടവരോടാവുമ്പോ പറയാനായിട്ട് കാണുമല്ലേ. സോ എന്തായാലും ഇതൊന്നും ഇതോടെ തീരുന്നില്ല. ബാക്കി വിശേഷങ്ങളുമായി ബാക്കി കഥയുമായി നമുക്ക് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്. സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരഞ്ജ് ഷാനകി സൈനിങ് ഓഫ് നൗ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

깔끔하게나 지럽게 날매나 이런 약혼마나 너무 끝나나 지럽게마가나 지럽게 날매나 이런 약혼마나

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വൈകുണ്ഠപുരം ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കരിമരുന്ന് പ്രയോഗം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തുള്ളവർ കിഴക്കുഭാഗത്തും വടക്കുഭാഗത്തുള്ളവർ വടക്കുഭാഗത്തും വഴക്കുണ്ടാക്കാതെ നിൽക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. ക്ഷേത്ര പരിസരത്ത് അമ്മ പെങ്ങന്മാരെ തുറച്ചു നോക്കുന്നതും അടിയുണ്ടാക്കുന്നതും തുപ്പുന്നതും തുമ്മുന്നതും ശിക്ഷാർഹമാണ്. ഈശ്വര

ഗുഡ് ഈവനിങ് എവറി വൺ ആൻഡ് വി ആർ റോളിംഗ് യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. ഇന്ന് ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ ആർ ജെ ആശ്രിതയാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ലൈഫിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ താങ്ക്സ് പറയാൻ മടിച്ചു നിൽക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ആ സ്വഭാവം മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് വേണ്ടി ഒരാൾ അവരുടെ സമയം മാറ്റി വെച്ച് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് താങ്ക്സ് പറയാതെ പിന്നെ നമ്മൾ എന്തിനാണ് താങ്ക്സ് പറയുക? സോ പറഞ്ഞു വന്നത് ആരെങ്കിലും നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ അവരോട് ഒരു താങ്ക്സ് പറയുക, അവരോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നൊക്കെ തന്നെയാണ് കേട്ടോ. എനിവേ പറഞ്ഞങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല, ഒരു പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലോട്ട് കടക്കാം. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം ഞാൻ ആർ ജെ ആശ്രിത. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

യെസ്, വി ആർ ബാക്ക്. ദിസ് ഇസ് ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ആശ്രിത. നമ്മൾ നേരത്തെ ആളുകളോട് താങ്ക്സ് പറയുന്നതിനെ പറ്റി പറഞ്ഞല്ലേ. പക്ഷേ നമുക്ക് കിട്ടുന്ന ഫുഡിനും ഷെൽട്ടറിനും അങ്ങനെ നമുക്ക് കിട്ടിയ എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഗ്രേറ്റ്ഫുൾ ആവുന്ന ഒരാൾ കൂടിയിട്ടാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അതായത് ഗ്രേറ്റ്ഫുൾ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് പോയിട്ട് താങ്ക്സ് പറയാമെന്ന് മാത്രമല്ല, ഇത്രയും സൗകര്യങ്ങളൊക്കെ കിട്ടിയതിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണെന്ന് മനസ്സിലൊന്ന് വിചാരിച്ചാലും മതി. ഇനി അതിനും മടിയുള്ളവരാണെങ്കിൽ അതൊന്നും കിട്ടാത്ത നമ്മുടെ നാട്ടിൽ കുറേ പേര് ജീവിക്കുന്നുണ്ട് എന്നൊന്ന് ആലോചിക്കുക ഇടയ്ക്കൊക്കെ. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും പരാതികളാണല്ലേ, എനിക്കതില്ല, എനിക്കിതില്ല, ഞാൻ അവനെ പോലെ അല്ല, അവളെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മിക്ക ദിവസവും ജീവിക്കുന്നത് തന്നെ. ഞാനും ഇടയ്ക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഈ തോട്ട്സൊക്കെ മാറ്റി ഒന്ന് പോസിറ്റീവ് ആവുക, ലൈഫ് കളറാക്കുക എല്ലാവരും. ആൻഡ് നമുക്ക് പാട്ടിന് സമയമായിട്ടുണ്ട്. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ദിസ് ഇസ് ആർ ജെ ആശ്രിത ഓൺ ലാസ്റ്റ് ബെഞ്ച്.

Welcome back to Last Bench with me, RJ Ashrita. When you look at the Earth from space, you don't see borders. You just see one beautiful, fragile planet. It makes you grateful for life. ഇതാരാ പറഞ്ഞതെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അമേരിക്കൻ ആസ്ട്രോനേറ്റ് ആയിട്ടുള്ള സുന്ദ വില്യംസ് പറഞ്ഞ ഒരു കോട്ടാണിത്. പല പല യാത്രകളിലായിട്ട് ഏകദേശം 1.5 വർഷത്തിനടുത്ത് സ്പേസിൽ താമസിച്ച ഒരു ഗ്രേറ്റ് ലെജൻഡ് തന്നെയാണല്ലോ അവർ. ആകാശവും സ്പേസും ഒക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന നമ്മുടെ കുറേ ഫ്രണ്ട്സിന് പുള്ളിക്കാരി അബ്സല്യൂട്ട്ലി ഒരു ഇമോഷൻ തന്നെയാണ്. ആൻഡ് സ്പേസിലോട്ടുള്ള പുള്ളിക്കാരിയുടെ ജേണിയുടെ തുടക്കം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പതിയെ കേൾക്കാം. പക്ഷേ അതിന് മുമ്പ് ഒരു സോങ് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം ഞാൻ RJ ആശ്രിത. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ആശ്രിത. സുനിത വില്യംസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു എന്നറിയോ? പുള്ളിക്കാരി ആദ്യം ഒരു നേവി ഓഫീസറായിരുന്നു എന്നതാണ്. പക്ഷേ സ്പേസിനോടും ആകാശത്തിനോടുള്ള ഇഷ്ടവും സ്പേസിലോട്ട് പോകാനുള്ള ആഗ്രഹവും ഒക്കെ അവരുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നാസയിൽ സെലക്ട് ആവുന്നതും. അങ്ങനെ സ്പേസിലോട്ടുള്ള ആ ഒരു ജേണിയിലാണ് പുള്ളിക്കാരിക്ക് പല റെക്കോർഡുകളും മാറ്റിമറിക്കാൻ തന്നെ സാധിച്ചത്. പല പ്രശ്നങ്ങൾ വരുമ്പോഴും എല്ലാം ഇട്ടെറിഞ്ഞു പോവാറാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യമല്ലേ. പക്ഷേ പ്രോബ്ലംസ് അല്ലേ, അതൊക്കെ നമുക്ക് ഒന്ന് ഓവർകം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സോ ഇനി ആരും ഇങ്ങനെ പേടിച്ചിരിക്കാതെ നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു സമയത്ത് മാറ്റി വെച്ച സ്വപ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്ത് നോക്കുന്നേ. അപ്പോഴേക്കും നമുക്കൊരു പാട്ട് ഇട്ടിട്ട് വരാം. യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ RJ ആശ്രിത. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ആശ്രിത. സുനിത വില്യംസിന്റെ ഹാർഡ് വർക്കിനും ഡെഡിക്കേഷനും കിട്ടിയ റിസൾട്ട് എന്ന പോലെ സ്പേസിലെ ഏറ്റവും കൂടുതൽ സമയം നടന്ന സ്ത്രീ എന്ന പേരിലാണ് അവരെത്തിയത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പുള്ളിക്കാരി മാരത്തോൺ ഓടിയത് വരെ വളരെ വണ്ടറായിട്ടുള്ള ഒരു കാര്യമാണ്. ഭൂമിയുടെ അപ്പുറത്തുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഇരുന്നു കൊണ്ട് ഡ്രീംസ് ചേസ് ചെയ്ത് പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ മനസ്സിൽ ഫയർ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ കൂടിയിട്ടാണ് പുള്ളിക്കാരി. സോ ഇനി കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ RJ ആശ്രിത കേട്ടറിഞ്ഞു.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ആശ്രിത. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സുനിത വില്യംസിനെ പറ്റിയിട്ടാണല്ലോ. പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂവിൽ അവർ പറയുണ്ടായി, സ്പേസ് സ്റ്റേഷനിലെ ജനാല വഴി നോക്കുമ്പോഴാണ് അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്കിൻ്റെ റിയൽ മീനിങ് മനസ്സിലായതെന്ന്. അതായത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഈ ഭൂമി, ഈ നല്ല ലൈഫ്, ഇതൊക്കെ തന്നതിന് ഞാൻ എപ്പോഴും ദൈവത്തിനോട് നന്ദി പറയാറുണ്ടെന്നാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ എത്ര വലിയ പൊസിഷനിൽ എത്തിയാലും വളരെ ഹമ്പിളായിരിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ്. ഞാൻ സംസാരിച്ചിരുന്നാൽ മാത്രം പോരല്ലോ, ഒരു പാട്ടിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. സോ ഇനി കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ RJ ആശ്രിത കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்குடா.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ആശ്രിത. സോ സുനിത വില്യംസിൻ്റെ ലൈഫ് നൽകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ എത്ര ഉയരത്തിലെത്തിയാലും അതിപ്പോൾ ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തായാലും നമ്മുടെ റൂട്ട്സ് ഓർക്കുക, നമുക്ക് കിട്ടിയ ജീവിതത്തിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നത് തന്നെയാണ്. സോ കംപ്ലയിൻസ് ഒക്കെ മാറ്റി വെച്ച് നമ്മുടെ കയ്യിലുള്ള നല്ലതിനെ ഓർത്ത് മുന്നോട്ട് പോവുക. ഇനി എൻ്റെ കയ്യിൽ നല്ലതൊന്നുമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചുറ്റിനുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സിൽ പോസിറ്റിവിറ്റി കണ്ടെത്തി അതിന് വേണ്ട വാല്യൂ കൊടുത്ത് അതിൽ സന്തോഷം കണ്ടെത്തുക, അതൊരു ശീലമാക്കി മാറ്റുകയാണെങ്കിൽ ലൈഫ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നിനക്ക് പറ്റും. സോ ഇനി കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ ആർജി ആശ്രിത കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ആശ്രിത. സത്യം പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞതേ ഇല്ല അല്ലേ. ഞാൻ കുറച്ച് നേരത്തെ ക്ലോക്ക് നോക്കിയപ്പോഴാണ് ഇത്രയും സമയം ഇത് ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ. വായനാശീലം വളരെ നല്ലൊരു ശീലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആ ഒരു ശീലമുള്ളവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് ദ ആൽക്കമിസ്റ്റ് എന്നുള്ളത്. ഒരു ആട്ടിടയനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് സാന്റിയാഗോ. അവന് ഒരു നിധി കിട്ടാൻ ആഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതാണ് കഥ. ഈ ബുക്കിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ട് ഒരു പാട്ടിന് ശേഷം നമുക്ക് സംസാരിക്കാം. സോ ഇനി കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ RJ ആശ്രിത കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ആശ്രിത. നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ നിങ്ങൾക്കായി അത് സാധ്യമാക്കാനായിട്ട് കൂടെ നിൽക്കും. ഈ ഡയലോഗ് കേൾക്കാത്തവർ കുറവായിരിക്കും. ആൽക്കമിസ്റ്റിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണിത്. നമ്മുടെ ലൈഫിലെ പല ജേണിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതിനെല്ലാം നമ്മളെ സർവൈവ് ചെയ്യുന്ന എന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. മെയിൻ ക്യാരക്ടറായിട്ടുള്ള സാന്റിയാഗോ നേരിടുന്ന പ്രശ്നങ്ങളാണ് കഥയിലെ പ്രധാനപ്പെട്ട വിഷയം. കഥ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ക്യൂരിയോസിറ്റി എന്തായാലും കളയുന്നില്ല. ബാക്കി വിശേഷങ്ങളൊരു പാട്ടിന് ശേഷം നമുക്ക് സംസാരിക്കാം. സോ ഇനി കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ RJ ആശ്രിത കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ആശ്രിത. ഇത്രയും നേരം കുറച്ച് മോട്ടിവേഷനിലൊക്കെ പോയി, ഇനി കുറച്ച് ട്രാവലിങ്ങിനെ പറ്റിയിട്ട് സംസാരിച്ചാലോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ മൈൻഡൊക്കെ കാമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. മൂന്നാറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കോടമഞ്ഞും പച്ചപ്പും നല്ല ചൂടുള്ള ചായയും കുടിച്ചുകൊണ്ട് ഒന്ന് നടക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക ഫീലാണല്ലേ. ഈ ഒരു രാത്രി സമയത്ത് മൂന്നാറിനെ പറ്റി സംസാരിച്ചാൽ തന്നെ മനസ്സിൽ ചെറിയൊരു കൂളിംഗ് ഒക്കെ കിട്ടും. നമ്മൾ അത്രയും സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തേക്ക് ജസ്റ്റ് കറങ്ങാനൊക്കെ പോയാൽ തന്നെ മൈൻഡ് ഒന്ന് കാമാവുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. മൂന്നാറിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഒരു പാട്ടിന് ശേഷം നമുക്ക് സംസാരിക്കാം. സോ ഇനി കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ RJ ആശ്രിത കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ആശ്രിത. മൂന്നാറിൽ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകളേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ സൈലൻസ് ആണ്. സിറ്റി ലൈഫിലെ നോയ്സിൽ നിന്നൊക്കെ നമുക്ക് മാറിയിട്ട് ഒരു റിലാക്സേഷൻ വൈബിന് അവിടെ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണല്ലേ. ലൈഫിൽ ബിസി ആയിട്ട് എപ്പോഴും ഓടുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ട്രിപ്പ് പോകുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ. ട്രാവലിങ്ങിന് മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം മാറ്റി ഒരു പുതിയ ഒരു എനർജി തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ എത്രയും പെട്ടെന്ന് ഒരു ട്രിപ്പിനെ പറ്റിയിട്ട് പ്ലാൻ ആക്കൂട്ടോ. സോ ഇനി കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ ആർജി ആശ്രിത കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ആശ്രിത. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 10 ആവുകയാണ്. ഇത്രയും നേരം സംസാരിച്ചിരുന്ന സമയം പോയി അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോഴും തളർന്നു പോയി എന്ന് തോന്നുമ്പോഴും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇത്രയും നേരം കേട്ടിരുന്ന എൻ്റെ ലിസണേഴ്സിന് ഞാൻ താങ്ക്സ് പറയുകയാണ്. സോ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ദിസ് ഇസ് ആർ ജെ ആശ്രിത സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.